ഓഹ് മാവൈവസന തരമ്മേലോക്കെ കൗറുത് കവദാവത് മാവൈവസാനെ മകെ ഹെമ്മ വെരദ്ദമ പുദ്ദുമ വിദ്യട്ട ഇവസു എഹു വിതരായി ആദരേ തിയന്നെമ ഏതന വിതരായി ഏമ കിയാന്ന കൈഗല്ലൻ നദി സുബമന്ദാരം രയാക് തരംഗ ആദരേ കിയാന്ന ഹെമദാമ ലംഗിൻ ഇന്നകമ നെവേ ദുരക ഹിറ്റിയത് ഹിതെൻ അത് നൊഹെര ഇന്നക ഇവസീമ കിയാന്നേ තවත් කතාවක්. ඔව් ඉවසීම කියන්නේ කඳුළු වැටුණත් නිහඬ වෙලා ඔයා සතුටින් නම් මට ඇති කියන්න පුළුවන් හදවතක්. කාලය වෙනස් වුණත් හැඟීම් මැකෙන්න නොදී එක නමක් හිතේ තියාගෙන බලාගෙන ඉන්න එකම තමයි ආදරේ ලස්සනම ඉවසීම. මම ලේ රංගනා